കാകപുസിവ അന്നത്തെ ആരംഭിച്ചില്ല. മാലിൽ വാമ്പരു അലൈഹി വസല്ലമ ബാവൈമലായി കൂബ അല്ലാ ലഖൻസ എന്നായിരുന്നേ സലാറ്റ്. മലായിക്കും അല്ല സുനാമൈ സലാറ്റ്. ദുഃഖ ഒന്ന് മലായിക്ക ബാറ്റ പോലും മലായിക്ക അക്ക ഹലിത്ത അടൂറം കസന്ന ഒന്റെ ദൈവ അന്നബി സലാറ്റ്. അല്ലാ ചെ ഇന്ന അല്ലാഹ വമലായിക്കതഹു യുസല്ലൂന അലാ നബി. യോ ഒന്ന ആയ ചെ ഹദീസി ദി ദാവസ്യവന എം ബിരി അന്നദ ചെ ഹദീസി നിറൗമി. അമ്മാ അല്ലാ ഇക്കോസ് ചെ കാവോ ചെ അച്ചിൻ അൽഖുർആൻ ba wanda yace su ci wannan aya. Kuma sai Allah ya girmama mu ya karrama mu ya gayyace mu mu ma mu zama cikin masu yi wa annabi salati. Shi yasa duk wanda kaga baya wa annabi salati da yawa to wannan ya ayyuhan nasu ne ba ya ayyuhan lazina amanu ba, saboda Allah dama ya ayyuhan lazina amanu ya gayyata ya ce inna Allah وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه وسلموا تسليما. النبي ادم الله يقول يا مس سنه ابو بوا النبي محمد صلى الله عليه وسلم الله يا باش علم متانن فرقو يا باش علم متانن كرشه يا قال مس علم متانن فرقو ده كرشه باسو ده شي dalilin ma da yasa mala'iku Allah ya umurce su yi wa annabi Adamu sujjada saboda ilimi ne. Amma kaga annabi Muhammadu sallallahu alaihi wasallama babu wani dalili, kawai cancanta ne da girmamawa daga Allah, tunda Allah kamar ya shawarci mala'iku ne ya ce musu inni ja'ilun fil ardi khalifa. Kai kuma laifuna ina so in sanya wata halitta a bayan ƙasa ta zama khalifa ta. Suka ce haba ubangiji a ta ji'alu fiha man yusidu fiha wa yasfiku ad-dima'a wa nahnu nusabbihu bihamdika wa nuqaddisu lak. Haba ubangiji za ka sanya a bayan ƙasan nan wanda ba abin da zai yi sai ɓarna, sai zubar da jini, ba abin da zai banda wannan. Ga mu nan inda ibada kake so ai ga mu nan muna yi ubangiji da sabbihu bihamdika wa nuqaddisu lak. Allah ya ce musu inni a'lamu ma la ta'lamu, ni na san abin da ba ku sani ba, ni na san dalilin da yake sa yake so in sanya wannan khalifa tawa ko wannan khalifa nawa a bayan ƙasa. To saboda wannan abinda mala'iku suka yi tsammani mutane za su zama, amma wannan ya zama ya shafi yawancin 'yan adam haka suke. Saboda Allah ya ce wa in tudhi aktsara man fil ardi yudilluka an sabilillah, yawanci yanzu population na duniya gaba ɗaya an fi mutum biliyan 7 ɗan adam, an fi mutum biliyan 7, amma musulmi a suke ba su kai biliyan 2 ba. Biliyan ɗaya da wani abu ne musulmi a duniya gaba ɗaya. To kaga ai aksaru nasi la yu'minuna, dama Allah ya ce yawancin mutane ba za su yi imani ba. Kuma ya ce in dai ka bi yawancin mutanen duniya to za su ɓatar da kai, za su hana ka bin hanyar Allah. Wa in tudhi aksaru man fil ardi yudilluka an sabilillah, to sai suka yi tsammanin kowa ma haka ne. Sai Allah ya ce musu inni a'lamu ma la ta'lamu.